0: ഏരിയാസ് ഓഫ് ചോമ്പാല രാമനാട്ടുകര, വളപട്ടണം ന്യൂമാഹി, കുഞ്ചത്തൂർ കോട്ടക്കുന്ന്, കാപ്പിൽ പൊഴിയൂർ, ചെല്ലാനം അഴീക്കൽ ജെട്ടി, മുനമ്പം മറുവക്കാട് ആൻഡ് ആറ്റുപുറം കൊടുങ്ങല്ലൂർ. മിഥി എം പള്ളുരുത്തി, ആകാശവാണി ന്യൂസ്, തിരുവനന്തപുരം.
1: The India Meteorological Department has issued orange color warning for heavy to very heavy rainfall over Chhattisgarh and East Madhya Pradesh tomorrow. In badminton, India's women's doubles duo of Trisha Jolly and Gayatri Gopichand has stormed into the quarterfinals of the BWF World Championships in New Delhi. The Indian pair produced a